അന്നത്തേരാട്ടം പാടിക്കൊണ്ട് അമ്മത്തേരാട്ടം പാടിക്കൊണ്ട് അന്നത്തേരാട്ടം പാടിക്കൊണ്ട് അർത്ഥജാമത്തിൽ തേടിക്കൊണ്ട് നിത്തം വരുവാറോ അല്ലാത്തുണ്ട്.